മാർഗമ ദുലാനിയക്ക അനെ ആദരം വാട്സാപ്പിക്കിങ് ഓ വൈകത്തെ കിടകാനോ താങ്ക് യു സോ മച്ച് ഹെമദാമ മെസ്സേജസ് ഇവനുവാട്ട ഇഗാവട്ട ഹൈ ഹൈ ഗിന്ദര മെനിക്ക ദന്നൻ ഓ ഹൊണ്ടായി വഗേലോ ഏവേനോ ന സന്തോഷായി അപ്പ കുമാരി വലിമുടി രാജപക്ഷ ഇതമ മെസ്സേജ് കേവല തേനെ ജ്യോതിപാൽ മഹത്തയക്ക് സിന്ധുവക്ക ഹമുല അഹമു വൈഫ് രേണുക ഇഗാവട്ട ലകുപുത കവിലോ പടിപുതാ സൗമ്യ സസരംഗ ഏതലു മുഗതലാവ ഗംവാസി നുക്കു മേഗത കരഗാനി കിലകിനു ജയ വേവാ ലസ്സന സിന്ധുവകട അപിവാ തെഗത കരഗാന ഭാഷേ യക്കല മുദ നായക വെലന്ദ സംകീർണിയ കോമ കിലകിനു ചൂടിവാത് മഹാൻസ്യാക് നാം ദനേനിപ്പാ ആദരം മേഗത കരഗാനം ഹരദ സുബ ദഹവലാ അപി തഹഗിനി ഇന്നി കേല ത്രികുണമലി പഹേ കണുവേ പുഞ്ചി ബണ്ടായ്യ കിയനവാ ഫാമിലിക്ക് ഒക്കുമത്ത എകത കരഗാന ഹൈ സുദു പിടിയ കിലകിനവാ ഉടുഗംപല രുക്ഷാ ഒയാവ തെഗത കരഗന്നങ് ഹരി ഹായ് അക്ക അപ്പി പനാമുര ട്രോപിക്കൽ ലിഖിൻ അനേ അക്കി മിന്നമേ മധു ദീപാനി ദെന്നക്കെൻ പുദ്ദുമ വദേ ഒയാഗി നുമ്മ ഇക്കാക്കറാൻ ദെന്നി കേല ഈയത് മങ്ങോട്ട് മെസ്സേജ് എക്കാ ദമ്മ അതാത് വേഡ കിറന്നിമ നേ മെസ്സേജ് എക്കാ ദാന്നുക്കോ കിയലമ കിയദോ മേ ദെന്നട്ട് പേ ലൊക്കു ബലക്കോ ഉമ്മ ഇക്കാക് ദീല കട്ടിയമ്മ സിന്ധുവക്കിട്ട് എകത്തു കിടകാന്ന് ഹിരുണി നിശാന്തി ലീലാവതി ചാപ അമാലി ഹാഷിനി ഇഗാവട്ട് രമണി സന്ധുരി അതനം കൊല്ലു ദിന്ന തിന്നവലു അപ്പേ ആസിരി താരകായി സെറ്റക്കിട്ടുമ ലസ്സന സിന്ധു കോണീ കിലക്കേനു മധുട്ടായി ദീപാനിട്ടായി അനേ കോലംബോല ദിക്കാക്കാനേ ആദരം ഒക്കെ എകത്തു കിടകാന്ന് അങ്ങനെ പൊടിവാത് മഹാൻസ്യാക്നം ദനിന്നിപ്പോ ഇതിങ്ങോട്ട് ഹായ് ഹായ് അക്കേ അമ്പാറ ബസ് സ്റ്റാൻഡിക്ക് ഹെമോ മോയാ വാഹകിന് ഇന്ന് ലസ്സന സിന്ധു ഗുഡക് കോരി മമ അമ്പാറെ സന്തലി കേലക്കേനോ ഷാ വൈഫ് സുദർശിനി ഇഗാവട്ട് ചോട്ടി ദോ വിധുനി ലൊക്കു ദോ സന്തസി ഇവാഗിമ്മ മഹവില ഗമേ ഒക്കെ എകത്തു കിടകാന്ന് കേളിക്കുന്നു ഓക്കെ ആദരങ് എകത്തു കിടകാന്ന് ദുംബര ലളിതയോ യാവ തെക്കത്തു കിടകാന്ന് ഹായ് ഹായ് ഭാഷയോ ഇക്ക വിനുക്കുട്ട് മൽ ഹാദു വെദനവ കിങ്കിനി ഹിനാവ ഹണ്ട പതുരണവ ലസ്സന ലസ്സന സിന്ധു വെദനവ പുറാ പേതുനാക് ജാലിയയിന്നവ ആദരം എകത്തു കിടകാന്നോ ഹരത് അഭി സുമുദ ഇന്നോലോ പൂജാ ദുവ ഇന്നോലോ ചൂട്ടിക്കി ഗാവട്ട് ദിനിദോ മേ കട്ടിയമ്മ എകത്തു കിടകാന്ന് കേള ദേവത്തുരേ ചന്ദിയാക്ക തമൈ കേനെ ആദരം എകത്തു കിടകാന്ന ഹൈ ഭാഷി മമ ഊവ പരണുകുമീൻ പ്രഭാ ഹൻസി ഒയാ ലസ്സന്റെ പ്രോഗ്രാം ഒക്കെ കിടണോ മാവായി ദോവായി ലസ്സന സിന്ധു ഒക്കെ എകത്തു കിടകാന്ന് കേള കേനോ സിന്ധു ഒക്കെ ബേ ഇത്തിരി സിന്ധു ഒക്കെ മറ്റൊക്കെ വാഹന എകത്തു കിടകാന്ന ജയമേ വാ

ജീവിതേ പുറാമ അഭി ബലാപുരത്തു ഇങ്ങനെ ആദരയാക്ക് ഹബായി തിങ്ങെ ആദരയ അപ്പിട്ട് ധനേന അഭി ബലാപുരത്തുനോ ആദരയമത് കേള തേരെന്ന് ചിക്ക കലക്കാനോ മട്ടിക്കാനോ ഏട്ടലങ്ങുനെ ഒയാകെ ഹിത ഹിതപ്പു ആദരയമത് കേള ബിന്ദോയ് ഹത്സി ഏകൊലഹായ് അനുപഹായ് അനുപഹായ് അനുപഹായ് നവിത് കിയാന്നാ